നിധന ശുദ്ധി ചെയ്യണ്ടാണ് നരിയന്തട ഗ്രാമക്കാരളാണ് ബൊവേരിയണ്ട പൗത്തി പെമ്മയ്യ എങ്കട മോമ രവി സോമയ്യ അവ ഇന്ന് മരണപ്പെട്ടിത്ത് 72 ബൈത്ര നിവൃത്ത CISF കാരളാണ് ബൊവേരിയണ്ട രവി സോമയ്യ എങ്കട ആക്കിരി കാര്യ നാളെ മജ്ജന 1 ഗണ്ടയ്ക്ക് അതിൻ്റെ സ്വഗ്രാമത്തിൽ നടപ്പാ.

അറിഞ്ചമട്ടിയ സ്വാതന്ത്ര്യ ബന്ധ പിഞ്ഞാണല്ലോ 1947 ഇസ്വിഞ്ചി ഇപ്പറക്ക് കണ്ടുപപ്പ് ദൃശ്യവും 47 മിഞ്ഞ ഇഞ്ചാമ്പു ഭാരി വ്യത്യാസതാമ്പ ഇക്ക സ്വാതന്ത്ര്യ എല്ലാ കൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന് ദുരുപയോഗ ആയണ്ടുണ്ടാന്ന് ആപ്പാ പട്ടധാര വലിയ വിദ്യ ഒന്നും ഇല്ല ഉണ്ട് അവങ്ക എന്നെങ്ക് നാന് കൂട്ടാക്കേണ്ടിയെന്നത്തെ ഒരു ഭാവന ഞങ്ങളുടെ ബാലക്കാര ബന്ധ പോയിട്ടുണ്ടെന്നത് നാടെ സ്വന്തം അഭിപ്രായ പിന്നെ ചെന്ന ജാഗത്തിൽ പട്ടധാരങ്ങളും അങ്ങനെ സ്വാർത്ഥപരണ്ട ആയിട്ടിപ്പക്കും മതി പട്ടധാരനേടി ജമ്മത്തിന് ആസ്തിനൊബനെ ബലിച്ചണ്ട് മുഴുക്കുവൊക്കെ പേച്ചാടും സംഘത്തി ഇപ്പക്കും മതി പക്ഷെ പണ്ട് അങ്ങനെ മാറും കയ്യോഞ്ചിട്ടില്ല ഇടീ മനക്കാര ഒക്കെ ചെയ് ഇപ്പക്കാപ്പക്ക ഇടീ കുടുംബം ഒന്നായിട്ട് പട്ടധാര ജനട ബഹുമതക്ക് ബല കൊടുപ്പത്തെ കാല ഇഞ്ചത്ത് കൊടുപ്പഞ്ചത്ത് പേർത്ത് ചായല് ഒക്കട പട്ടധാര എടുത്തെങ്കിൽ ഒക്കട ദേവാ ഒക്കട രാജ് ഭാവന ബെച്ചണിഞ്ചത്ത് ജനട അതിബുദ്ധിവന്തിക്കണ്ടുവന്നുള്ളൂ ഇങ്ങനെ ആയിട്ട് പോച്ചെങ്കിൽ കൊടവട മൂലസ്ഥാനക്കേ ഒരു തറ പൊയ്ത്ത് ബന്ധ പോപ്പ മൂല സംസ്കൃതിക്കേ ഒരു ധക്ക ബന്ധ പോപ്പ അത് ആപ്പക്കാക പട്ടധാരങ്ങ് കൊടുക്കേണ്ടിയത് ബല അവന്റെ സ്ഥാനമാണ് അഥവാ കുറവക്കാരങ്ങൾ ഇരണ്ടിയത് സ്ഥാനമാണ് കൊടുത്തുണ്ട് ബാത്തെങ്കിൽ കൊടുവ പണ്ട് ഏത് തര ഗത്ത് ഗാംഭീര്യത്തിൽ ഗൗരവത്തിൽ ബാളി ബതുക്കിച്ചോ അങ്ങനെ മിഞ്ഞക്കു ഏതേത് കാലക്കു കൊടുവ ലോക കേളിര ജന ആയിട്ട് ബാളുവ ഇടീ ഒക്കത്തിൽ ഒരു മംഗള ആണ്ടിക്ക് മംഗള കാഗത പ്രിന്റ് മാടുവതേ പട്ടധാരന്റെ പദത്തിൽ പട്ടധാരന്റെ പദത്തിൽ അവൻ മംഗള കാഗത പ്രിന്റ് മാടിത്തില്ല അവൻ മംഗലക്ക് പോപ്പ കയ്യാണോത്ത് ആ പോടിയൂ ഇഞ്ചത്ത് അക്കല നമ്മെ നാളില് തിരോള പപ്പത് ഇഞ്ചത്ത് തിരോളക്കാര് പ്രതി ഒക്കട പട്ടധാരനെ കാക്കിട്ട് ചെന്ന അക്കി ചെറിയ ഒരു പൂമാലനോ ഇട്ടിട്ട് അവന് ഗൗരവ കാട്ടുവത് കൂടെ ഇഞ്ചത്ത് അവന് ഒക്കമുദ്ര കാക്കും ചെത്ത് നാടുമുദ്ര ചെങ്കി പട്ടീല് ഒക്കമുദ്ര ചെങ്കി ഒക്കട പട്ടധാര ദേശമുദ്ര ചെങ്കി ദേശത്തിന് വലിയ സർക്കാരി അധികാരി ഉണ്ടെങ്കിൽ അവൻ ദേശമുദ്ര നാടും പട്ടീല് പിന്നെ നാട് തക്കങ്ക ഇതൊക്കെല്ലാം നാടുമുദ്ര ആണോ ഒക്കമുദ്ര അണിച്ച ഒക്കട പട്ടധാര എന്നാ അച്ഛക്ക് ഗൗരവത്തിൽ കാമം ചെത്ത് നമ്മെ നാളിൽ വന്നിന് പുത്തരി ചങ്കരന്തില് എല്ലാ കാർബാറ് പട്ടധാരണ്ടത് പട്ടധാര് കുത്തിമുറിച്ച് ബന്ധിത്ത് കഥർത്ത ബന്ധിത്ത് കഥ കെട്ടിത്ത് നമ്മെ നാള് ബന്ധിത്ത് പാട്ടുകാര മനക്ക് ബപ്പക്ക പ്രതി പാട്ടുകാരന സ്വാഗതമാടിത്ത് വിട്ട് അയച്ചു കൊടുപ്പത്ത് എല്ലാ കാർബാറും ഒക്കട പട്ടധാര മാടി എണിഞ്ചത്ത് ഇക്ക അത്തതല്ല ഇതിഹാസത്ത് സേരി പോച്ചി ആ പഴയ സംസ്കൃതി ബാളി ബതുക്കൊണ്ടു കാടുകൂടുക ആകാന്ന് അഭിപ്രായത്തിന് മനല് അനേക തരത്തിര കുണ്ടു പുക്കാറ പഞ്ചത്ത് പൊജ്ജു ഇഞ്ചത്ത് ചില്ലറ പല്ലറ കട്ടുവതു ഏത് ഒരു എന്തെങ്കിലും അല്ലെങ്കിൽ ബുദ്ധാനം എടുത്തുവോ ഇത്തത് ഇപ്പഞ്ചത്ത് പിന്നെ ചെറിയ ചെറിയ ജഗള ചെറിയ ചെറിയ അസഹാക്കാര ഇന്താനല്ല പട്ടധാരങ്ക ഒരു പുക്കാറ ബാക്കിയുള്ള പട്ടധാരം കാരണം പുക്കാര എണ്ണിരുത്തെങ്കിൽ അഥവാ നമ്മുടെ അവന്റെ ബേലില് നീര് പുട്ടുവോ ഇവന്റെ ബേലില് ഏറി കളത്തുറോ ഇന്നതെല്ലാം ഇഞ്ചത്ത് അന്ത സമയത്തില് പട്ടധാരം പുക്കാര കൊടുപ്പിഞ്ചത്ത് പട്ടധാര കയ്യാലില് അഴുത്തിട്ട് എല്ലാരും ബപ്പൊക്കെ വരണ്ടു അല്ലി പട്ടധാര ഒരു തീരുമാനം കൊടുപ്പിഞ്ചത്ത് പട്ടധാര തക്ക് അത് സുപ്രീം കോർട്ടില് ജഡ്ജ്മെന്റ് കൊടുത്തെന്നൊക്കെ തിരിച്ചു ദാറു തക്ക് പറയുമില്ല ദണ്ഡനെ ഈ കെലവു മനസ്സിൽ കള്ളത്തനായിരുന്ന മാനവ സഹജവാനത്തെ കെലവു പാളുബുദ്ധി ഇന്ദുളനക്കെ പണ്ടിഞ്ചി അന്ത സമയത്തില് പട്ടധാര കച്ചി കെട്ടുവോ എന്നൊരു കാര്യക്രമം ചെത്തു കച്ചി കെട്ടുവോ എന്നുവെച്ചെങ്കിൽ സത്യപ്രമാണമാടുവോ ഇക്ക ഭവിഷ്യ ഒരു മനല് എന്തോ ഒരു കള്ളത്തനായിപ്പോച്ച് ആ കള്ളത്തനായിട്ട് അത് കിട്ടുന്നതേ ഇല്ല എന്തോ ഒരു പെണ്ണാടെ ഒരു വാലെ കട്ടുവച്ചിന്ന് വെച്ച അത് കിട്ടില്ല അവക്ക് ഡൗട്ട് ഇപ്പ മനയിലേ ധാരോ എടുത്തിരുത്തോ എന്നോണ്ട് അക്ക പട്ടധാരങ്ങ് പുക്കാര കൊടുപ്പ പട്ടധാര എല്ലാരനോ കാക്കിച്ചിടുക പ്രതി ഒബനും വരണ്ടു ധാരു ബന്ധിലെ ആ ഭരത്തമോ കള്ളന്ത് തീരുമാനം ആയിരുവാ എല്ലാരും ബപ്പ ബന്ധ പിന്നെ

പട്ടുകാര് പോയിരുഞ്ച് പച്ചനീരിൽ കുളിച്ചിട്ട് പച്ചമുണ്ട് ഉടുത്തിട്ട് മേല് കുണ്ടമേലിൽ ബന്ധിത്ത് ബാടൽ നെല്ലക്കിൽ നിന്ദിത്ത് കണ്ണു മറയാപ്പനക്കെ 3 ഇഞ്ച് അകല 6 ഇഞ്ച് ഉദ്ദത്തര ഒരു ബട്ട തുണിനെ പിടിച്ചണ്ട് തെങ്ങണ്ണിൽ മുക്കിത്ത് ദണ്ട് ബരത്തുള്ളു കണ്ണുര ആദരിക്കു ഇബരിക്കു പിടിച്ചവാ പിടിച്ചണ്ട് കോർട്ടിൽ കണ്ണുക്ക് തോറു ബട്ട കെട്ടുന്ന ഇപ്പല ആ തറ അങ്ങോ ഇങ്ങോ സംബന്ധം ഉണ്ട് അപ്പനക്ക് അവൻ അല്ലി ഒരു ഒക്കണെ കെട്ടുക ഈ മനസ്ഥാനത്തില് ഒരു പൊന്ന് കഴിവായിട്ട് എന്നോ അറിഞ്ഞിട്ടോ അറിയത്തോ തപ്പൂന് പൂ ബന്ധു പോയിട്ടേക്കോ അതിന്റെ ആ എടുത്ത വസ്തുനാ എടുത്ത ബന്ധിത്ത് നമുക്ക് തപ്പക്ക് ഇക്ക ധൈര്യം ഇപ്പക്കില്ല ആനകൊണ്ട് നാൻ ഇന്ന് ഈ ഒക്കട കാരണം തൊത്തിട്ട് കേക്ക് കൈയെടുപ്പി കേക്ക് കൈയെടുപ്പിച്ചു ഭാരീ വലിയ ഒരു വെട്ടച്ചിക്ക് കുട്ടത്തമ്മയാണോ ഭാരീ പവർഫുൾ ദേവാലോ അല്ലിക്ക് കൈയെടുത്തുറി ആനകൊണ്ട്.

പോയിത്തിഞ്ചത്ത് അല്ലി എല്ല ഭയത്തിര ജനളും ഇഞ്ചത്ത് അതൊത്തു ചാക്രിക്ക് പോയിണ്ടുള്ളൂ പിന്ന കാലേജ് മക്ക ഏറെ ഇഞ്ചത്ത് എല്ലാരും വൈങ്കടതേ ലോക്കത്ത് മുളി പോയിത്തിഞ്ചത്ത് അല്ലി കിടക്കര പക്ക ഒരു വയസ്സാണ് മുതുക്ക് പിന്ന അവണ്ട 30 ഭയത്തിര മോവം അളത്തി തിഞ്ചത്ത് ട്രെയിന് പുറടുവതു മോവണ്ട കുശിന തടപ്പ് കൈവഞ്ചില്ല പുറമെഞ്ച് വന്ന് നിഞ്ച് കുളിരു ഗാളി ഓടിയണിഞ്ച് മോട ട്രെയിനിര ബയ്യത്തെ ഓടിയണ് വന്ന് നിഞ്ച് മരഗിട പാർവോ പക്ഷിയ ദൂരക്കെത്തന്നെ കാമ്പഞ്ച് ട്രെയിൻ ട്രാക്ക് അതിയേത് കുശി നോട്ട് പപ്പ ഈ മരഗിടയല്ല നങ്കട ബയ്യ ഓടിയണ് വന്നിട്ടുള്ളന്നൊക്കെ ആയിട്ടുള്ള നേരായത്തു എച്ചക ചായല്ല അപ്പോ അക്ക കുഞ്ഞിന്ത് മണ്ടയാട്ടിച്ചി 30 ഭയത്തിര കുതിരപ്പാലെ ഉള്ള ഈ മോവ എന്നെങ്ക് ചെറിയ കിണ്ണണ്ട പോലെ കളിച്ചിട്ടുള്ള ഇവങ്ക എന്നെ ചെന്ന ലൂസ് കമ്പാന്ത് അല്ലിഞ്ചോ ഗ്യാനം മടിച്ചെങ്കിൽ പക്കത്ത് അഴുത്തി തിഞ്ച് പുതിയതായത്ത് മംഗലായത്ത് ഹണിമൂണുക്ക് പോയണിഞ്ച പുത്തങ്കാറ് ഇവങ്ക മണ്ടേശരിയിലെ കമ്പ ചെന്ന ക്രാക്ക് എന്ത് പുത്തങ്കാർത്തിര കെമ്മില് പിസിരിച്ചി അക്കണക്ക് മെല്ലെ മഴ തൊളിയിടുവക്ക് കുടിച്ചി കുളിർ കളിയൂ ജാസ്തിയാച്ചി മഴ മെല്ലെ ജോറായണ്ട് പാത്ത് മഴ ട്രെയിനിറ തുറന്ന് കിടക്കേറ വളിയ ഒളുക്ക് പപ്പ കുടിച്ചി 30 ഭയത്തിര കിണ്ണ ഇതിനെ നോട്ടിത്ത് തുള്ളി കളിപ്പ കൂടിച്ചി നോട്ട് പപ്പ മഴ വന്നനുള്ള എച്ചക്ക് ചായല്ല ഈ മഴ ഭയത്തിരപ്പ് കിറുന്തോളിൽ അക്കുന്ത് മണ്ടയാട്ടിച്ചെങ്കി പക്കത്തഴത്തി തിഞ്ച് പുത്തങ്കർത്തിര പിത്ത കെതിരണിഞ്ചത്ത് മംഗലക്ക് അപ്പുവർത്തി തന്ന് 10,000 ഉറുപ്പത്തിര പൊടിയക്ക് നീര് ബുദ്ധിത്ത് പാളയണിഞ്ചത്ത് എല്ലേങ്ക അതണ്ട റങ്ക് പോയിരോന്ത് പോടി അവക്ക് ഇനി അവക്ക് തടുപ്പ് കഴിഞ്ഞില്ല അജ്ജ മഴ വന്നനുള്ളത് നീട മോങ്ക് കണ്ടു കണ്ടണ്ടില്ലയാ നീട മോവണ്ട മണ്ട ശരിയില്ലാന്ന് കമ്പ വാരങ്കക്ക് തൊന്തര കൊടുപ്പാൻ കുഞ്ചി മോവണ പുച്ചാസ്പത്രിക്ക് കൂട്ടിയിന്ത് കടുപ്പത്ത് പറന്തത്ത് ആ ഭയത്താൻ അപ്പണ്ട മൂട് പാടിച്ചി അവൻ മെല്ലെ എണ്ണിച്ചി മോളെ നങ്ക ആസ്പത്രിഞ്ച വന്നനുള്ളു നാട മോവൻ ഇന്ത് മെല്ലെ ഡിസ്ചാർജായി ആച്ചെങ്കി പുച്ചാസ്പത്രിഞ്ചല്ല കണ്ണാസ്പത്രിഞ്ച അവൻ പുട്ടോക്കലേ അവങ്ക് കണ്ണ് കണ്ണണിഞ്ചില്ലേ കഴിഞ്ഞ വാര അവങ്ക് ആപ്പറേഷനായി മനയാൻ തിഞ്ചി അവങ്ക് കണ്ണ് കണ്ടുള്ളു അവൻ ഇന്താക്കണേ ട്രെയിന് ഈ മഴേനെ കണ്ടി തിഞ്ചില്ലേ അതുങ്ക അവൻ കുശീലിന്നനെ കളിച്ചിട്ടുള്ളു ദേവിച്ചെത്ത് മാപ്പ് മാടാവാന്ത് കണ്ണിഞ്ച ഒക്കുന്ന നീരിന് തീട്ടുവതു ഇടീ ബോഗിൽ അഴുത്തി തിഞ്ചവു തുറന്ന് പോയിന് മുച്ചുവക്ക് മറന്നത്ത് പുത്തങ്കർത്തി മണ്ട പകച്ചിട്ടത്ത് ട്രെയിനിറ ഗാലിര സദ് പുട്ടത്തെങ്കി ഓരോ സദ് സാറേഞ്ചില്ലേ 30 ഭയത്തിര മോ മെല്ലെ കിടക്കര ഗ്ലാസിന് ഇട്ടിത്ത് ഭയക്ക് താങ്കിത്ത് കണ്ണു മുച്ചിച്ച് കേട്ടിരേ കത്തിന ഇന്നത്തേതെല്ലാം നിങ്ങട ബതുക്കില് പെർത്ത് ആയിത്തിക്കു മിഞ്ഞ ഭയ നോട്ടത്തെ നങ്ങട മൂക്ര നേരക്ക് തക്ക് പറിവ് കെട്ട ഗുണത്തിനുണ്ട് നങ്ക ബോരങ്കക്ക് ഇന്നനെ അതിച്ചക്ക് കുറി നൊമ്പലം അടിതിക്കു ഒരു തക്കുണ്ട് കണ്ണടി വടന്ത തിങ്ങി പോച്ചി തക്ക് പറന്ത തിങ്ങി പോച്ചി ഇന്ന് നേർ നങ്ക ഉമ്മ പറന്ത തക്കുന ഭയക്കെടുത്തോ കയ്യുള്ളേ നിങ്ങളെ ഈ 30 ഭയത്തിര കിണ്ണണ്ട അവസ്ഥനൊമ്മ നോട്ടി ആദ്യ കണ്ണ് വന്ന കുശി 30 കാല കണ്ണ് കാങ്കത്തെ അതിച്ചക്ക് കഷ്ടപ്പെട്ടിതിക്കു താണ്ട സ്വന്ത അപ്പവോ സംസാരത്തിന് മൂട് എന്നനെ ഉണ്ട് എണ്ണുവത് അവങ്ക് കൊത്തിഞ്ചില്ല ഗിടമറ കണ്ടവും അല്ല നങ്കക്കേ ട്രെയിനിൽ പോപ്പക്ക എച്ചക്ക കുശി അപ്പന്ത് ഗ്യാനമാടി അന്നത്തല്ലി 30 കാല കഴിഞ്ഞ പിന്ന കണ്ണുറ ദൃഷ്ടി പന്തിത്ത് ട്രെയിനിൽ പോയണ്ടിപ്പക്ക അവങ്ക് നേരായത്തു കുശിയായിത്തിപ്പ അതിന് അർത്ഥമാടിയോ തല്ലിഞ്ച ജന അവന പുച്ചാസ്പത്രിക്ക് കൂട്ടിയിന്ത് എണ്ണനത് അവങ്ക് എച്ചക്ക് ബേജറായിത്തിക്കു അതിങ്ക എണ്ണോ പറയവങ്ക് മുപ്പടെ 4 കുറി ഗ്യാനമാടണുന്ത് നങ്ങട ക്യാമയില്ലാത്ത പരിവ തക്ക് ഇഞ്ഞൊപ്പങ്ക് പെർത്ത് നൊമ്പല തപ്പ സുമാറ ജനക്ക് ബായ് ബേദിപ്പ 24 ഗണ്ടയോ കപ്പേര മാതിരി പരപ്പറാന്ന് എണ്ണിയണ്ടേയിപ്പ ഇന്നത്തെ ജനള മണ്ടക്കറിയുന്ന് കാക്കുക ജനക്ക് ഇങ്ങട തക്ക് കുശിയാപ്പത് പോട് ഇങ്ങള് നള കണ്ടത്തെങ്കി ഓടു നങ്ക എതിക്കെ പെർത്ത് സംഘത്തിനെ നോട്ടു ആ ചെങ്ങി ഇഞ്ഞൊപ്പണ ബഗ നങ്ക തീർമാനം എടുപ്പാങ്ങ് മുപ്പടെ അതിൻ്റെ മർമ്മ എന്നത്തെ എണ്ണുവാൻ അറിഞ്ചിത്ത് തക്ക് പറയുണ്ടു അല്ലാത്ത ഏതേ വിഷയരട് ഏതേ വ്യക്തിരട് അയിങ്കക്ക് മൂടുക്ക് പൊജ്ജനക്കെ തക്ക് പറയോക്കാക നല്ല തരത്തെ തക്ക് പറയോക്ക് നങ്ക അഭ്യാസം അടിയോത് നല്ലത് ഈ ട്രെയിനിൽ നടന്ന് ഈ സംഘത്തിനെ ഉമ്മ നോട്ടി അവൻ കിടക്കെടുത്തിത്ത് മഴ ഉളക്ക് ബന്ധിത്ത് തൊന്തരാച്ചെങ്കി നല്ല തരത്തുണ്ടോ ലിഞ്ചത്ത് ദേവച്ചിത്ത് കിടക്കേടി ഒളുക്ക് നീര് ബന്ധനുണ്ടെന്ന് എണ്ണി തിഞ്ചത്തെങ്കി ആ കിണ്ണണ്ട അപ്പോ വിഷയത്തിന് എണ്ണോ ഇഞ്ചത്ത് ആച്ചെങ്കി പുച്ചാസ്പത്രിക്ക് കൂട്ടിയിന്ത് കടുപ്പത്ത് തക്ക് പറന്നത് അയിങ്ങടെ ബതുക്കല് മാജ തന്നത്തെ ഗായമാടിത്തിപ്പ അയിങ്കക്ക് മാത്രല്ല പറന്തെങ്കിലും ഇന്നനെ തക്ക് പറന്നിട്ടല്ലാന്ന് കീളെറുമയപ്പെട്ടവ അയിങ്കക്ക് തങ്ങട ബായിനുണ്ട് ഹണിമൂനക്ക് പോന്ന് കുശിയില്ലാത്ത ആച്ചിക്കാമ്പ ഇഞ്ഞൊരു സംഘത്തിനെ കേളി ഒരു ഡാക്ടർ അലമ്പലിൽ ആസ്പത്രിക്ക് ബന്ധണിഞ്ചത്ത് എന്നും കണ്ണിച്ചെങ്കിൽ ഒരു കിണ്ണങ്ക് അർജൻ്റായി ആപ്പറേഷനും മടണിഞ്ചത്ത് അല്ലി ആ കിണ്ണണ്ട അപ്പോൾ പെർത്ത് ടെൻഷനും മടിയണിഞ്ചെന്ന ഡാക്ടർ കണ്ടെത്ത് പക്ക ബന്ധനേക്ക് അവൻ ഡാക്ടർക്ക് ബയ്യോക്ക് ചുറുമടിച്ചി ഇച്ചക്ക് തടായിത്ത് എന്നെങ്കിൽ ബന്ധിയ ഡാക്ടറെ നാടെ മോങ്ക് എച്ചക്ക് സീരിയസ് ആയിത്തെന്ന് നിങ്ങൾ ഗൊത്തില്ലയാ നിങ്ങൾക്ക് ചെന്നങ്ങു ജവാബ്ദാരി എണ്ണുവതില്ലയാ എന്ന് കേട്ടത്ത് ഡാക്ടർ അവന സമാധാനം മാടി നെണ്ണിച്ചി നാണ് ആസ്പത്രിയിൽ ഇഞ്ചില്ലേ വിഷയ ഗൊത്തനന്നക്കെ തടമാടത്തെ ആസ്പത്രിക്ക് ബന്ധ് സമാധാനം മാടിയോളിയെന്ന് എണ്ണിച്ചി ആച്ചെങ്കി സമാധാനാക്കത്തവോ നാൻ എന്നെ സമാധാനം മാടിയോ